0: അയ്യോണ്ണി കാഞ്ചി
1: melahannya de lumare awake de lumare isin awake tekekan tupang pagah ide wong abe
0: apo apo.